0: ഓടിയ ഓടിയ
1: അതിന്റെ മറുപടി പോയി പറയാൻ പോയാ പാക്കറ്റിലാക്കി പാനി ഇല്ലേ.